ഹമകഷറും ഹുർമത്തരി മസ്സരി ഫസ്കൊല്ലുമകി ഖാഫിറു ഖം ഇതുറു കുറുമെക്കെ ഖാഫിറുവി മീഹും എക്കംഗെ സബബും ഇതുറം മഗുഫുരിദിഗിന്ദെ എവരിൻ എങ്ങഹറു എം മസ്സരിഗ്ഗെ ഹുർമെ ഖണ്ഡ അണിൻ അഹറു എ മസ്സരി ഹുർമത്തരി കുറത്തെ എയ് അല്ലോ ഹുർമത്തരി കുറവാ ഫാവാ മസ്സർത്തുകെ അതദ് ഹമകുളോ മട്ടക്കെ ഫഹെ എഗുത്തും അല്ലോ ഹുർമത്തരി കുറവാ ഫാവാ മസ്സർത്തുകെ ഹുർമെ ഖണ്ഡേ ಇವರಿಂಗೆ ನುಬಾ ಅಮಲ್ತ ಇವರನ್ ಜೀನೆತ್ತಿರಿ ಕುರವಿ ಖಾಫಿರು ಮೀ ಹುನ್ನಕ ಅಲ್ಲಾಹು ತಿದ್ಮಗೆ ನುದಕ್ಕವತೆ.

അതി ഹമകശ്വറും എവരിങ് അല്ലാഹശായ് എകലാംഗ റസൂലായ ഖാഫിറു ഖമായ് എവരിങ് ഖന്നി ബയഖു ഖംഗാ തിബഗെ മെനുവി നമാദ നാന ഖമായ് നുറുഹി തിബി ബയഖു ഖംഗാവാ ഹാലുഗാ മെനുവി ഹേദ നുഖുറാ ഖമായ് മികംകം ഫിയവ എവരിങ് ഹേദത

0: ഹമകശ്വരം സദഖാതുഗെ തകെതി വനി ഫഖീറുൻ നശായ് മിസ്കീനുൻ നശായ് ഇഖംഗെ ആമിലുൻ നശായ് എവരംഗെ ഹിത്തം എക്വരി കുറവ്വാ മീഹുൻ നശായ് എബഹി അലം ഇസ്ലാം വി മീഹുൻ നശായ് അളും മിനുവം കുറും ഗജ്ജായ് ദരനി വെരിൻ നശായ് അള്ളാഹുഗെ മൗഗജ്ജായ് ഹാലുഗ ജെഹിഫാവാ ദത്തുരരി നശെ അള്ളാഹുഗെ ഹസ്രത്തും ഖണ്ഡ അളുവാ ഫാവാ ഫർലഗ്ഗെ ഗൊത്തുഗെ അള്ളാഹു ഈ മൊളദ്ദിന ഒടുകെമ്പാ ഹക്കീം വന്ത റസ്കലാംഗെ.
1: ദിവേ എഫ് എം ദിവേ നായകു നോദിയ 1 മെഗാഹെർട്സ്.